0: பெலபெல பெஞ்சா
1: மாராந்திக டெங்கு மதுரவன்கின் ஆரக்ஷாவட்ட பெங்கிரி அடங்கு சித்தாலேப்ப மொசவே ஸ்ப்ரே சியட்ட சியக் ஸ்வாபாவிகாய் சமட்ட ஹிதகராய் சித்தாலேப்ப மொசவே ஸ்ப்ரே மதுரவன் பலவாஹரண விசேஷஜ்ஞா.
2: അയ്യോ, ബൈസിക്കൽ കാരണം കൊണ്ട് മൂലിക ലീസിംഗ് മുതലായി വെടിവേലാണ്
3: ദുഃഖന്നെപ്പാ വെടിയൊന്ന് ലീസിംഗ് പറ സഹല് കറാണ് കെഡിയറായി സപ്പി ഗിവൻ പോയാൽ റുപ്യ പനസ് ദാഹ ഹവ കെഡിയറായി സ്ലീഡ് 125 ബൈക്കേക്കട്ട് ഡിസ്കൗണ്ടിക്ക് റുപ്യ ലക്ഷം ബിന്ദു ഐ ഹത്ത ഹതായ് ഹാരസി ഹയായ് ഹത്തലിസ്തുന്ന യാനു ഹത്തര കഥാ കറാണ്
4: വർണ്ണകാരക രസകാരക കിസിവാ കടാങ്കു കരണത്തി ഇഹല ഗുണാത്മക ഭാവയും യുതുവ ഒബേ കാമവേല റസിൻ രസകാൻമന മാതല ഫ്രീലൻ ഡെവൽ ചിക്കൻ രസ സോയാ മീറ്റ്
5: ඇයි ෂුග කියල මූනෙල්ලගෙන සෙවනගල මතුමේ හරණි කැප්සූල් අරගෙන සතුටින් ඉන්න අපේ වෙතකම අපේ උරුමය 40 වසරක අභිමානය සෙවනගල ආයුර්වේද 0747 31 33 540

കൊച്ചു റബിയുടെ വിനോദാംശ തിബുണാത്ത് നിദാസ ഇന്നവെലൊക്കെ പൊതക്കിയോണോ ആ തറങ് അപ്പൊ ഈ ആദരം കരണ വിനോദാംശ കപ്പിന നെത്തി തറങ് പൊത്വലട്ട ആദര കരണ ഉപവേണുവേൻ മഹാണൂറ നഗരേയും ഉപവേണുവേൻ ഒന്ന് മഹാണൂറ തീന വിശാലമ പൊത്തേക്മ മെവറ തെവത്തിനോക്കിയല്ല മതക്കറോണി മെവർ കന്ത് ഉടരട്ട മഹാ പൊത്തേക്മ ജൂണിമാസ വിസി നമവിനിത സമയം ആരംഭവേ ജൂണിമാസ വിസി നമവിനിത ജൂലിമാസ പസ്വനിത വിനക്കാൻ കാൻബി സിറ്റി സെന്റർ പരിശ്രയതി മേ മഹാ പൊത്തേക്മ പെവത്തേനോ ഇതിൻ ദവസ വിലാവ അണ്ണി വാര്യം വിലാവ വെൻകർല തിയാകാന്ന മേ വെനുവേൻ മുഖത് പൊതക് പതക് ഗത്ത കീല കിയാന്നെ കിസിമ പാടുവക് വിനത് യാക് നെവേ മേ പൊതക് ഗണ്ണവ കിയാന്നെ ആയോജനയ ഏകഹന്ത സംബന്ധ വേണ വിലാവ വെൻകർല തിയാകാന്ന ജൂണിമാസ വിസി നമവിനിത ജൂലിമാസ പസ്വനിത വിനക്കാൻ കാൻഡി സിറ്റി സെന്റർ പരിശ്രയതി സമായി മേ മഹാ പൊത്തേക്മ പെവത്വേന്നെ മെവറാത്ത നില റേഡിയോ വിധിയട്ട് ഇന്ന് എത്തി ഫേം അപിക്കുന്ന കാരണാവ് ബഹുമ ആഡംബരം അഭി മതക്കരാൻ നമുക്കത് പൊത് സംബന്ധം എടാക്നി ഈ ലങ്കട്ട് സിന്ധുവലയുടെ കട്ടിയൊക്കെ തുക്കറക്കാണോണി വാട്സാപ്പിക്ക പെത്ത കട്ടിയ മട്ട ബോണിനി നം കിയന്ന പറക്കൂയി കിയല കേകാലിലട എണ്ണ ഹതന്നെ ഉദ് കേകാലിലെ കണു ഹത്യാവേന്താ അപ്പിട മെസ്സേജ് ഒക്കെ ദാളതെന്ന വാ സമീത് നങ്കി സാവിന്ധ്യ അമ്മ കുമാരി എക്കത്തു കറാൻ സിന്ധുവക് ദിന്ന കിയല തമായി ക്യൂവേ അഭിവാത്ത് എക്കത്തു കറകാന്ന കൊലസ്സന സിന്ധുവക്കട്ട് സെലോൺ ചീയ കേസ് ഇട്ടൊക്കെ തമായി മെസ്സേജ് ഒക്കെ ദാണി ഹലിയ കൂട്ടിങ്ങന നിരോഷ ഇന്നവാ നിരോഷ തമായി മെസ്സേജ് ഒക്കെ ദാളതി കൃഷാന്തി ചമോദി ദിന്നവ എക്കത്തു കറകാന്ന കിയല കിയല തീനവാ കേകാലിൽ നിന്ന് അപ്പിട്ട മെസ്സേജ് ഒക്കെ ദാളതി സ്വർണമാലി മഹത്തയ കുമാർ ആയുഷി ബാബ അമ്മ നന്ദാവതി അയ്യ സുഗ തെത്തു പൗലി സിയലുമ ദിനാവായി നദീ കത്തു പൗലി സിയലുമ ദിനാവായി എക്കത്തുക്കരകാരണ കീല കീല തീ ഹലോ ഹലോ ജാനി മേ അപ്പി തിന്നവ ഹൊന്നേ അമ്പാറിന്താ കമലക്കഥമായി അപ്പിട്ട് മെസ്സേജ് ഒക്കെ ദാളത്തിന് കമലക്ക എത്തു പൗളി ഹെമോമ ഒക്കെ തുക്കറകാരണ കീനവ ലങ്കാവെ അലൗവേ ഖലാൽ പെട്ടിയെ ഇന്ന് ഹെബൈ ദൻ റുമേനിയാവ് ഇന്ന് അപ്പേ സമ്പത്ത് മെസ്സേജ് ഒക്കെ ദാളത്തീനോ പുതാ തുഹിന് ദുവ ബിനാര വൈഫ് പ്രിയങ്ക ഒക്കെ തുക്കറകണ സിന്ധുവക് ദിന്ന കീലഥമായി കിയാന്നേ ഇട പസ് മങ്ങ അന്ന ഹദാനി ടൈറ്റാനിക് സലോണിനെ തീയന്നെ അട്ടിയാൻതോട്ട് ടൈറ്റാനിക് സലോണിനെ അന്നേ തനിന്താ പൊട്ട കണിപ്പെത്ത തീയന അപ്പേ ലസാഹെമീന് ത്രീവീൽ പാക്കൊക്കെ വെത്തതമായി മമ്പലൻ ഏവതമായി അപ്പി ടൈറ്റാനിക് സലൂണിനെ ഹേമ മുഖ കിയാന്നേ ഹൊന്നേ കസൂണ് ഇന്നവാ സിസിറ ഇന്നവാ സുമുദു ഇന്നവാ കലും ഇന്നവാ ദിനത്ത് ഇന്നവാ ബബാ ഇന്നവാ അണുറ ഇന്നവാ ഷെൽട്ടൺ ഇന്നവാ ലസാ കൊള്ള തമായി അപ്പിട മെസ്സേജ് ഒക്കെ ദാല തീയന്നേ ഇടവസ അപ്പേ ഗാമിനി അയ്യ ജപ്പാൻ ഇന്താ അപ്പി ഹകൻ ഇന്നവ കീല മെസ്സേജ് ഒക്കെ ദാല തീയനവാ കൂടെ കാതറി നെക്കത്തു കരകാണോ യാലുവ നിശാന്ത് ഇവകേമ തമായി വൈഫ് അരുണ സഞ്ജീവനി പുത ഔഷധ ദുവ സേനാശ്രീ മേ കട്ടിയവ തമായി എക്കത്തു കരകാണ കിയാന്നെ ഗൊഡലിന്ന് ഗമി ഹെമവുമായി വിശേഷം അമ്മവത് മത കറണ കീല കീല തീയനവാ ഇടവസ നെത്തൂ ബബ അപ്പിട മെസ്സേജ് ഒക്കെ ദാല തീയനവാ അയ്യേ അഭിവാത് എക്കത്തു കരകാരണ സിന്ധുവക്കട്ട് ഹേമ കീല തമായി കീല തീയന്നെ ഗുഡ ഖാദരൻ എക്കത്തു കരകാരണ ഹബറാദു ഇന്ന നിൽറുക്ഷി മെസ്സേജ് ഒക്കെ ദാല തീയനവാ നെത്താണ സീലുമ ദിനാവായി പൗളി സീലുമ ദിനാവായി എക്കത്തു കരകാരണ കീല തമായി കീല തീ മന്ദാറം ഹെന്ദേവേ ഹന്ന അന്ന ഹദാൻ മേ സിന്ധുവുടെ ലക്ഷണ ലസ്സന വിഷുവല്ലേ കാക്ക് ദാല തീനുവാ അപ്പൊ ഈ ചണ്ണുക്കൊക്കെ യൂട്യൂബ് ചാനലിലേക്ക് ഏക അനിവാര്യം ബലന്ന് മാ ബലുവാട പസ്സേ വീഡിയോ ഒക്കെ ലസ്സനായിട്ട് ദനുണു ഹന്ത തമായി മറ്റേ ഹിതുനെ ആയെ തത് പാത് മേ സിന്ധു അഹണ്ണോണിക്കല്ല ആളെ ബലന്നൊക്കെ ആളെ വീഡിയോ കാത്ത് ബലൻ അനിവാര്യം യൂട്യൂബിലേക്ക്